0: බෙලවදේ හතයි විනාඩි 40 අපි සූදානම් දවස්සේදී තවත් ප්‍රවෘත්ති කිහිපයකට අවධානය යොමු කරන මේ ලංකාදීප පුවත්පත අද වාර්තා කළ තියෙන ප්‍රධාන සිරස්තලයක් විදිහට මැතිසභයටත් හැකරු අවධානමක් පරිගණක සංසදය අනතුරු අංගවයි දැනටමත් ක්‍රියාමාර්ග අරන් පාර්ලිමේන්තු ප්‍රධානීකු කියයි කියලා අද දවස්සේදී වාර්තා කළ තියෙන්නේ මේ සම්බන්ධයෙන් තොරතුරු අපි අවධානය යොමු කරනවා ලංකාදීප පුවත්පතේ ප්‍රධාන සිරස්තලයට සුජිත් හේවාජුලගේ ගෙනෙන වාර්තාව පාර්ලිමේන්තුවේ ඩිජිටල් පද්ධතිවලට අනවසරයෙන් ඇතුළු වී සංවේදී තොරතුරු සොරකම් කිරීමේ අවධානමක් පවතින හේයින් ඒ සම්බන්ධයෙන් විශේෂ අවධානය යොමු කළ යුතු බව ශ්‍රී ලංකා පරිගණක හදිසි ප්‍රතිචාර සංසදයේ එහෙම නැත්නම් ශ්‍රී ලංකන් සර්ට් පාර්ලිමේන්තු ප්‍රධානීන්ට දැනුම් දී ඇතයි ජාතික විගණන කාර්යාලයේ අලුත්ම වාර්තාවක සඳහන් වී තිබෙනවා කියලා අදවසේදී සඳහන් කළ තිබෙනවා මේ සම්බන්ධයෙන් තොරතුරු ලංකාදීප පුවත්පත අපි අවධානය යොමු කරනවා ලංකාදීප පුවත්පතේ ඇතුල් පිටුවලට මේ සම්බන්ධයෙන් වැඩිදුරටත් තොරතුරු සඳහන් කළ තිබුණා මේට අමතරව පාර්ලිමේන්තු ඩිජිටල් පද්ධතිවලට අනවසරයෙන් ඇතුළු වී ආයතන මෙහෙයුම් කටයුතු වලට බාධා කිරීමටත් බාධා පැමිණවීම වෙබ් අඩවිවල අන්තර්ගතයේ විකෘති කරමින් ආයතනයේ කීර්තිනාමයට හානි කිරීම වැනි අන්වර්ථ ක්‍රියා සිදුවීමේ අවධානමක් පවතින බවද එම සංසදයේ වැඩිදුරටත් දැනුම් දී ඇතැයි ජාතික විගණන කාර්යාලය වැඩිදුරටත් සඳහන් කළා තිබුණා.
1: Let's move to the Daily News newspaper. Five presidents' houses to be long leased for tourism. For the more in detail, the Cabinet of Ministers on Monday decided to lease five presidents' houses to suitable investors on a long-term basis for tourism development projects, said the Cabinet spokesman and Health and Mass Media Minister Dr. Nalinda Jayathirtha said. Let's see more details about it in Sinhala.
0: ජනාධිපති මන්දිර පහක් සංචාරක හෝටල් වලට අදවසේදී සඳහන් කළ තියෙන ලංකාදීප පුවත්පත මේ සම්බන්ධයෙන් තොරතුරු අපි අවධානය යොමු කරනවා ලංකාදීප පුවත්පතේ ඇතුල් පිටුවලට මේ සම්බන්ධයෙන් තොරතුරු සඳහා නිමල කොඩිතුවක්කු ගෙන්න වාර්තාවට රටේ විවිධ ප්‍රදේශවල පිහිටි ජනාධිපති මන්දිර පහක් සංචාරක හෝටල් සඳහා දීමට කැබිනට් මණ්ඩල අනුමැතිය හිමි වී තිබෙනවා. ඒ අනුව බෙන්තොට, කතරගම, මහියංගනේ, ඇඹිලිපිටිය සහ අනුරාධපුර යන ප්‍රදේශවල පිහිටා ඇතේ ජනාධිපති මන්දිර සංචාරක ක්ෂේත්‍රයේ ආයෝජන ව්‍යාපෘති ක්‍රියාත්මක කිරීම සඳහා සුදුසු ආයෝජකයන් වෙත බදු පදරම මත ලබා දීමට කටයුතු කරන බව අමාත්‍යවරයා එහිදී වැඩිදුරටත් සඳහන් කළා. ජනාධිපතිවරයාගේ නිල කටයුතු හා පෞද්ගලික විවේක අවස්ථාවන්හිදී ප්‍රයෝජනයට ගැනීමේ අරමුණින් ශ්‍රී ලංකාවේ විවිධ ප්‍රදේශවල ජනාධිපති මන්දිර කිහිපයක් පවත්වාගෙන ලැබුවද එම මන්දිර වර්තමාන ජනාධිපතිවරයා කටයුතු සඳහා භාවිත නොකරනු ලබනවා. ඉතා ඉහළ වාස්තු විද්‍යාත්මක හා ආර්ථික වටිනාකම් සහිත එම මන්දිර අංග සම්පූර්ණ පහසුකම් වලින් සහ ආකර්ෂණීය ආකාරයේ බිම් සැකසුම් වලින් සමන්විත වනවා. දැන් ජනාධිපති ලේකම් කාර්යාලය යටතේ පාලනය වන එකී මන්දිර නඩත්තු කිරීම, ආරක්ෂාව සැපීම හා අනෙකුත් වියදම් සඳහා රාජ්‍ය මුදල් සැලකිය යුතු ලෙස වැය කළ යුතුව තිබෙනවා. එබැවින් රාජ්‍ය සතු බංගලා නිවාස සහ ජනාධිපති මන්දිර ආර්ථික වශයෙන් ඵලදායීව උපයෝජනය කිරීම සඳහා යෝග්‍ය ක්‍රමවේදයක් හඳුන්වා දීම සඳහා පත්කර ඇති කමිටුවේ නිර්දේශ සැලකිල්ලට ගනිමින් බෙන්තොට, කතරගම, මහියංගනේ, ඇඹිලිපිටිය සහ අනුරාධපුර යන ප්‍රදේශවල පිහිට ඇති ජනාධිපති මන්දිර සංචාරක ක්ෂේත්‍රයේ ආයෝජන ව්‍යාපෘති ක්‍රියාත්මක කිරීම සඳහා යෝජනා කැඳවා සුදුසු ආයෝජකයන් වෙත දීර්ඝකාලීන බදු පදනම මත බැහැර කිරීම පිණිස ජනාධිපතිවරයා ඉදිරිපත් කළ යෝජනාව අමාත්‍ය මණ්ඩලය විසින් අනුමත කරන ලදි කියලයි අද දිනමින ලංකාදීප පුවත්පත මේ සම්බන්ධයෙන් තොරතුරු සඳහන් කරලා තියෙන්නේ.
1: Several Devinoora Kavadi dance members arrested with drugs. Police have arrested members of several Kavadi dance troops participating in the historic annual Devinoora Utpalavanna Shri Vishnu Mahadeval Perahara with drugs in their possessing yesterday morning. It's audio gihan.
0: අපි අවධානය යොමු කරන සූදානම් දෙවයින පුවත්පතර පහුගිය දවස්වල බොහෝ දිනාගේ කතාබහට ලක්වෙච්ච ප්‍රවෘත්තියක් තමයි මේ දෙවුන්දර දේවාලයේ පෙරහැර සම්බන්ධයෙන්. දැන් අදවසේදී තොරතුරු සඳහන් කළ තිබුණා දෙවුන්දර පෙරහැරට ආ සංගීත කණ්ඩායමක තුනක් අයිස් එක්ක මාට්ටු. හේමන්ත රන්දොළුයි වාර්තාව ගෙනවිත් තේන්නේ. දෙවුන්දර ශ්‍රී විෂ්ණු දේවාලයේ පෙරහැරට සහභාගී වීමට පැමිණි සංගීත කණ්ඩායමවල සිටි තරුණයන් තිදෙනෙකු අයිස් මත්ද්‍රව්‍ය සමග පොලිසිය මගින් ඊයේ අත්අඩංගුවට ගෙන තිබුණා. පෙරහැරට සහභාගී වීම සඳහා පැමිණ සිටි പ്രവർത്തന കണ്ടായമക് മേന്മ സംഗീത കണ്ടായം പോലീസ് വിസിൻ ഈ ഉദാസന ദടി ലെസ് പരീക്ഷാവിടലാക്കിയുണ്ടാവു അത്ര ബെമ സഖി കറുവണ്ണത്തരം കൂട്ടി ഗനീമട്ട ഹക്കിവ എത്തേ ഏ അവസ്ഥാവേദി കേല സട്ടഹന ഐസ് മദ്രവ്യ സഗവാഗിന സിറ്റി തരുണയൻ തിന്ദനാമ മേഘമോ പ്രദേശിയ സിറ്റ് മെമ പെരഹരെ സംഗീത കണ്ടായം വലട്ട് സംബന്ധ വീമ സദാ ഫെമിനി ആയ ബവ പോലീസ് സദഹൻ കല സഖി കറുവണ് തിന്ദനാമ അധികരണ വെത്ത എതിരിപ്പാത് കിരീമട്ട നിയമിതായി ബെവര പെരഹർ സദഹ സംബന്ധ വീമട്ട് നടത്തണം മേന്മ സംഗീത കണ്ടായം വല ശില്പീൻ ദദഹസകട്ട് ആസന പെരുസക് എക്വ സിറ്റിന ബവ പോലീസ് സദഹൻ കനവ ഏദഹവൽ വന വിട്ട് നെട്ടും കണ്ടായം 32 ക്ലിയ 15 വി സിറ്റി ബവ പോലീസ് ആറാഞ്ചു മാർഗ സദഹൻ കല ദക്കനു പലാത്ത ബഹാർ ജ്യേഷ്ഠ നിയോജ്യ പോലീസ് പതി കിച്ചിരി ജയലത് മഹതാകെ അധീക്ഷണയൻ വിമർശന പവറ്റീമിട്ട് നിയമിത പ്രതിബിംബാക്കിയാൽ അത് വെടിദുരട്ടാത് തുറത്തുറു സദഹാൻ കല തിബിനവ
1: ഇതൊക്കെ മികയാൻ അത് പുവാത്പാത് ഗണനാവാക് സദഹാൻ കലത്തിന് മേ ഡെങ്കു രോഗയെ പിലിബന്ധവ് നിമ നൊവന ഡെങ്കു സട്ടനക്ക കേലത്തമായി അത് സദഹാൻ കലത്തിന് അപ്പി ബലമു ഏ സംബന്ധി വെടിദുര തുറത്തുറു സടഹാൻ മെനി കോമതി കേല
0: പ്രതി പ്രസന്ന സമർക്കോൺ ചമിന്ദ് സിൽവ സഹ സുജീവ തത്സരഗിന വാർത്താവാദ ദിവേനു പുവാത്പാത വെനുവേൻ ഡെങ്കു നിമനൊവന സട്ടനക്ക രോഗീൻ അസൂദദഹസ് അട്ടസേ തിസ്സടാക് മരണ ഹെറ്റേക്കാക് മേഗിയ 48 കത്തുൻ കേലായി അത് ദിവേനു പുവാത്പാതമേ സംബന്ധം തുറത്തു സദഹാൻ കൽ പിന്നെ അവധാനം മുക്കുന്നവ ദിവേനു പുവാത്പാതേ സടഹാനറ്റ്
1: വസരേ മേദാക്വാ കാലേ തുല ദിവൈനെന്മ ഡെങ്കു രോഗേൻ 89 ആസന്ന പിരിസാക് വാർത്താവിയതായി ജാതിക ഡെങ്കു മർദ്ദനേകകയെ സന്ദഹാൻ കരണവ പെരേദാ വന വിട്ട് മിരട്ടിൻ വാർത്താവു ഡെങ്കു രോഗേൻഗേ സംഖ്യാവ 82830 കേലായി സന്ദഹാൻ വെന്നെ ഡെങ്കു മരണ സംഖ്യാവ 61 ദാക്വാ ഹില്ലന ഗേത യാത്രയിൻ മരണ 48 കാന്താവൻ ബവായി ജാതിക ഡെങ്കു മർദ്ദനേകകയെ സന്ദഹാൻ കരണേ ജൂലി മാസേ ഗതവൂദിന 27 തുല ഡെങ്കു രോഗേൻ 27,464 വാർത്താവേ തിബെനവ മേവന വിട വെഡിമ ഡെങ്കു രോഗേൻ സംഖ്യാവാക് വാർത്താവേ തിബെന്നെ ഗംപഹ ഡിസ്ട്രിക്ട് കേലായി സന്ദഹാൻ വെണേ പ്രതിശതയാക് ലിസ് 21.25 കേലായി അത് തുറത്തുറു സടഹാൻ കല തിനെ ഇതൊക്കെ അപ്പം അവധാന യമു കരമു അത് ലക്കണ പ്രവൃത്തിയാശയ ഗനേന തുറത്തുറു വലട്ട് ചിത്രപട ഹാരസയേക്കട്ട് വെടി സംഖ്യാവക്കട്ട് പസുബിം ഗീത ഗായനാക്കള് ഹെലയേ റൺ സ്വരയാണ് വിരുദാവലിയ ലബു ജ്യേഷ്ഠത്തമ ഗായനശില്പിനിയെ എകയീമട്ട് ലക്കെറുണ ജ്യേഷ്ഠ പ്രവീണ ഗായനശില്പിനി സുജാത അത്തനായക്ക് പ്രസാദ പ്രണാമുലില് ശ്രീലങ്ക ഗ്വാൻവിദുലി സംസ്ഥ പരിശ്രേദി പെവത്തുനെ അഗ്രാമാത്തെ ആചാര്യ ഹരിണി അമരസൂര്യഗേ പ്രധാനത്വേൻ എഹിതി അഗ്രാമാത്തിവരിയ സന്ദഹാൻകലെ അയ മിരട്ട് ബിഹിവോ ശ്രേഷ്ഠ കലാകാരണിയാക് ബവായി
2: ഗീത നോവേ ഹെങ്കി ഗായനേ കിയാനേ കൊയ് തരം ആത്മീയ കാരണയാക്ത് കിയന ബവ ഒബ ഒബേമ ജീവിതേൻ അപട വാട്ടഹാദൂന്ന ഏ വകേമ ഒബേ ഹണ്ട് കിസി ദവസക്ക് എക് ജാതിയകട്ട് എക് ഭാഷാവകട്ട് എക് സംസ്കൃതിയകട്ട് സീമാ ഉനേ നേ ഒബ സിംഹല ഗീ പ്രസംഗ പമനാക് നോവേ ദ്രവിഡ ഏക പുദ്ഗല ഗീ പ്രസംഗ ഇസ്ലാം സാംസ്കൃതിക ഗ്രീ പ്രസംഗ പവാത്വമിൻ മേ രാട്ടട സഹകാമ്പനി അപൂർവത്വയ കിയാദുൻ ഗായന വേദിനിയ അപേ രാട്ടേ ഹെട്ട ദവസ ഗൊഡ നഗിയ ഹെക്കേ സിയലു ദന എക്വ സഹോദര ോദരാത്വേന് സഹയോഗേൻ സഹ അന്യോന്യ ഗൗരവേന് യുത്വ ഇതിരിയട്ട് ഗമൻ കലോത് പമനായി ഏ സത്യ ആചാര്യ സുജാത അത്തനായക വേനി അതി ദക്ഷ കലാകാരുവാൻ സിയ ജീവിതേൻ സിയ കലാവേൻ സഹ സിയ മാനവീയ ബന്ധീമേൻ അപട ഹൊന്തിന്മ പെൻവാദീ തിബെനവ ഒബ തുമിയ അപേ രാട്ടട്ട മഹാഗു സമ്പത്ത ഒബട തവത് ചിരാത് കാലയാക് സതുട്ടിൻ ദിവികവേന്നട്ട് നിദുക് നിരോഗീ സുവയ ലഭേവായി മാ പ്രാർത്ഥന കരണു
0: എത്തുമ്പോ അപ്പി അവധാന മുഖ്യ ലങ്കാദീപ പുവാത്പാത്ര അത് ലങ്കാദീപ പുവാത്പാത്ര സടഹാൻ കൽതുബിനവ ഖത്തർഗമ അവസാന പിറഹറ അത് ദിയ കപീമ ഹേട്ട കേലായി അത് ലങ്കാദീപ പുവാത്പാത്ര വാർത്താക്കലത്തിന് അപ്പി അവധാന മുഖ്യ സംബന്ധി സടഹാനട്ട് നന്ദസേന സഹ ഖത്തർഗമ വിശേഷ വാർത്താക്കാരു കെ ഡി ദേവപ്രിയ ഗീനന വാർത്താവ് ഐതിഹാസിക റുഹ്ണു മഹാ ഖത്തർഗമ ദേവാലയ അസല പിറഹറ് മംഗലേ അവസാന മഹാപിറഹറ് അതുരാത്രി അതി ഉത്കർഷവത് അയുറിൻ പെവത്തിമട്ട് സിയലു കട്ടയുത്തുയോദ അതിബവ് ബസ്നായക നിലമേ തെലിന് മധുസംഖ് മഹതാ സദഹൻ കന്നവ ദിനദാഹതരക്പുര പിറഹറെ ഗമൻ മക വിനസ്കരബിൻ ദേവനി വാഹയാൽക്കണ്ട് ദുരുട്ടുവൻ പിറ്റത്വന പിറഹറ് കിരുവേറ് രജുമഹാവിഹാരസ്ഥാനെ ബലാ ഗമൻ കരുണു അത് അസല പിറഹർ മംഗല്യ നിമാക്കിരിമേൻ അണത്തുറവ് ദേവാലയ ഉത്തരീത്തരൻ നിലേപ്പന് പിരിത് നിലയ ഹുബവന് കിരുവിഹിർ രാജ്മഹാവിഹാരസ്ഥാനെ വിത്ത് എതക്കു ബറുട്ട വസ്തുവ് റൺ വൃതി മുത്തുമാനിക് പൂജാക്കലയുത്തുമാവട്ടത് എതാ ദുട്ടുകമനു മഹാരാജു കരത്തുപൂണ്ടിയോഗ സനട്ടുഹൻ കർമീൻ പുതു പണറുമല്ല കിരുവിഹിർ വിഹാരാധിപതി ഹിമിയാണ്ട് ബസ്നായക് നിലമേവരെ ആ കിരുവിഹിർ ഇഹലമാലയതി പൂജാക്കിരീമിട്ട് നിയമിതായി മെമ അവസ്ഥാവട്ട് ജനാധിപതി അനുകുമാർ ദിസാനായക് മഹതാദ് സഹഭാഗ്യവിമിട്ട് നിയമിത അത്ര പിറഹർ മംഗല്യ അതിസാർത്ഥിക അയറിൻ പവത്വ അവസാനക്കലയുത്തു බවට බස්නායක නිලමේවරයා විසින් ජනාධිපතිවරයාට සංදේශයක් බාර දීමද මෙහිදී සිදු කරන ලබනවා. අනතුරුව කිරිවෙහෙර රජමහා විහාරාධිපති කොබවක ධම්මදින්න හිමියන් විසින් පිරිස පංචශීලයේ පිහිටවා විශේෂ අනුශාසනාවක් කිරීමට නියමිත අතර බස්නායක නිලමේවරයාත් ඇසල කඳවුරු බාර නිලධාරී මෙත්ම මොනරාගල දිස්ත්‍රික් ලේකම්වරයා පෙරහර මංගලයේ සාර්ථකව නිමා කිරීමට සහාය දුන් පොලිසිය ඇතුළු ත්‍රිවිධ හමුදාවන්ට අනෙකුත් රාජ්‍ය ස්වේච්ඡා සංවිධානවලට ස්තුතිය පිරිනැමීමට නියමිතයි. ඉන්පසු පෙරහැර එම ගමන් මාර්ගය ඔස්සේ නැවත දේවාල මළුව මැදින් ප්‍රධාන වාහල් කඩ දොරටුවෙන් පිටවීදිය පිවිස වල්ලියමා දේවාලය වෙත ගමන් කිරීමට නියමිතයි. මෙහිදී චිරාගත පුදසිරත් ඉටු කිරීමෙන් අනතුරුව ශ්‍රී අභිනවාරාම විහාරස්ථානයේ බස්නායක නිලමේ කාර්යාලය අභියසින් මහදේවාලයට ගෙවැදීමෙන් පසු ඇසල මංගල්‍යයේ සමාප්තිය සටහන් කරනවා. පසුදින එනම් 30 වනදා උදෑසන මැණික්ගඟේ ජීවමාලී තොටුපළේදී දිය කැපීම සිදු කිරීමට නියමිතයි කියලත් අද වැඩිදුරටත් තොරතුරු සටහන් කරලා තිබෙනවා.
1: මෙතමයි අද දවසේදී පුවත්පත්වල සටහන් කළ තිබුණේ ප්‍රධාන සිරස්තල බවට පත්වුණේ. අපේ ඒකේ විරාමයක් ගන්න සූදානම්. විරාමයෙන් අනතුරුව ඔබට විදේශ පුවත්, ක්‍රීඩා පුවත් සහ කාටුන්ස් ගෙනෙන්න බලාපොරොත්තු වෙනවා.
0: ලකර මෝනින් නිවුස් වලට හංගින් වෙලා මතක් කරන්න වෙලාව උදේ 7යි
1: විනාඩි 51යි.
3: දශකගත ජනතා විශ්වාසයේ සහ ප්‍රසාදයේ දිනාගත් ක්‍රිමි රාජ ආයුර්වේද ඖෂධ ISO SLS 9001:2008 සහතික සහ GMP ප්‍රමිතිය සහතික කළ ක්‍රිමි රාජ නිෂ්පාදන කුරුලෑසුවේ වැල්මිපැණිය හඳි තෛලය මුඛ සෝදනය ක්‍රිමි රාජ කරල් ගුලි ඇතුළු ඖෂධ වර්ග 300කට වඩා දැන් කාගේ ස්ලාෆ් ඇතුළු දිවයින පුරා සියලුම දේශීය ඖෂධ වෙළඳසැල් සහ ඔබට ළඟම වෙළඳසැලෙන්
4: රේදුරු මහතාගේ වේගය වැඩිද කතා කරන්න පසුව කතා කිරීමට අවස්ථාවක් නොමැත.